അവങ്ങൾ പരിശുദ്ധപ്പെട വീണ് ശ്വാസങ്ങളുടെ വാർത്തയിൻപടി അപ്പൊ അങ്ങളുടെ വഴികളിൻപടി ആണ്ടവരെ അയ്യാ സഭകൾ ഒവ്വൊന്നും പരിശുദ്ധപ്പെടവേണ് സ്വാമി ഇവിടെ അരുകയിൽ എടുത്തുകൊള്ളുന്ന സഭയാകെ മനഹാക്ഷികളാകെ പരിശുദ്ധമുള്ള സഭകളാകെ എടുത്തുകൊള്ളുന്ന സഭകളാണ് നാട്ടിൽ സഭകളെല്ലാം ആശീർവദിക്കപ്പെടും അപ്പൊ എങ്കെല്ലാം സഭകളെല്ലാം ആണ്ടവരെ താരമാറാകെ തങ്ങളുടെ പോക്കിൻ പോകുന്നത് സഹപ്പിനെ എല്ലാവറ്റെയും തിരുപ്പിക്കൊണ്ടുവാങ്ങ സ്വാമി എങ്കിൽ നടത്തുന്ന ഓരോരുടെ സിന്ധയെ നിരകുമ്പടിയായി വേണ്ടിക്കൊള്ളുമ്പോ നീങ്ക താനപ്പോ അന്ന് സിന്ധി നീങ്ക താനപ്പോ അന്ന് സിന്ധി സഭകൾ പരിശുദ്ധപ്പെടുത്ത നിക്കുന്ന മക്കളാണ്ടവരോ മനമോ അൻപതുമായ സഭയെ കട്ടുകളായി നേശിക്കുന്നവരായി കുടുംബം കുടുംബമായി ആശീർവദിക്കപ്പെട്ടവളായി നിൽക്കട്ടെ നടക്കുന്ന ഊഴിയക്കാരെ പോലെ മാറി നടത്തുന്നു സ്വാമി സുഖത്തോടും ബലത്തോടും ആശീർവാദത്തോടും നടത്തുന്നു ഉങ്ങളുടെ വാർത്തയെ മാത്രമാണ്ടവർ ജനങ്ങൾക്ക് കൊടുക്കത്തക്കതാണ് പുതിയക്കാരുടെയും പോലുള്ളവരെയും ആശീർവദിക്കുക സ്വാമി സഹപ്പനേ സഭയും ആണ്ടവരെ ഇവിടെ അരുകയിൽ എടുത്തുകൊള്ളുകയുള്ള സഭയാ മാറവേണു സ്വാമി താരവേണു സ്വാമി.

എന്നെ അണുകാമൽ കാക്കും ദേവനെ, നിനപ്പതക്കും ജപിപ്പതക്കും അധികമാക തരുപവരേ, നിനപ്പതക്കും ജപിപ്പതക്കും അധികമാക.